0: ഹജ്ജ് സൈങ്കാന മസരെ മുഖ്താറി എത്തിന്റെ ദൈവി
1: ബാക്കോ ചോ ബാ കോച്ചോ ലാ കോച്ച്.